നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനമാസം 23-ാം തീയതി, ചൊവ്വാഴ്ച. ഇന്ന് അറിയിപ്പുകൾ, കാർഷിക രംഗം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ എന്നിവ കേൾക്കാം.

വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. MV ബാരടാങ്ക് നാളെ രാവിലെ 6 മണിക്ക് ശ്രീവിജയപുരത്ത് നിന്ന് സ്വരാജ് ദ്വീപ്, ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് MV രംഗത്ത് നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെടും. ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ രാവിലെ 8:30. MV ജോളിബോയ് സ്വരാജ് ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 യാത്ര തിരിക്കും. ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ രാവിലെ 8:45. ഷഹീദ് ദ്വീപിലേക്ക് MV നോർത്ത് പാസേജ് നാളെ രാവിലെ 11 മണിക്ക് യാത്ര പുറപ്പെടും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഷഹീദ് ദ്വീപിൽ നിന്ന് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിച്ച് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്ന് നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV സ്ട്രെയ്റ്റ് ഐലൻഡ് നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്ന് നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സമാപിച്ചു. ഏവർക്കും കാർഷിക രംഗത്തിലേക്ക് സ്വാഗതം.

0: സംയോജിത കൃഷിരീതികളും നൂതന സാധ്യതകളും. കോട്ടയം കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ദേവി വി എസ് സംസാരിക്കുന്നു.
1: സംയോജിത കൃഷിയും ഏകവിള കൃഷി സമ്പ്രദായം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏകവിള കൃഷിയിൽ ഒരു വിളയേ ഉള്ളൂ. ആ ഒരു വിള, അപ്പോൾ ഉദാഹരണത്തിന് നെല്ല് തന്നെ എടുക്കാം, മിക്കവാറും 4 മാസത്തേക്കേ ഉള്ളൂ ഈ ഒരു നെൽകൃഷി എന്ന് പറയുന്നത്. 120 ദിവസം മൂപ്പുള്ള ഇനങ്ങളാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഈ ഒരു 120 ദിവസം കഴിയുമ്പോൾ ഈ പാടങ്ങൾ വെള്ളം കെട്ടി അല്ലെങ്കിൽ വെള്ളം കയറി തരിശായിട്ട് കിടക്കുന്ന സാഹചര്യമാണ്. അപ്പം ഈ വെള്ളം നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൂടെ? വെള്ളത്തിൽ ചെയ്യാൻ പറ്റുന്ന കൃഷി മത്സ്യകൃഷി, മീൻകൃഷി. അപ്പം ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ഒരു നെല്ലും ഒരു മീനും

കൂട്ടം എന്ന് പറയുന്ന ഒരു കൃഷി സമ്പ്രദായം നമ്മുടെ കുമരകത്ത് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഉണ്ടായി വന്ന ഒരു കൃഷിരീതിയാണ് ഒരു നെല്ലും ഒരു മീനും. അപ്പം ഇങ്ങനെ ഒരു നെല്ലും ഒരു മീനും ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ നേരിട്ട് മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി പാടത്തിട്ട് നോക്കി. അങ്ങനെ പാടത്തേക്ക് നേരിട്ട് മീൻ കുഞ്ഞുങ്ങളെ ഇടുമ്പോൾ എന്ത് സംഭവിക്കുക? പാടത്തിൻ്റെ ഒരു കാഠിന്യാവസ്ഥ, ആ ഒരു ആവാസ വ്യവസ്ഥ ഇത് അതിജീവിക്കണില്ല. അങ്ങനെ നെൽ കുഞ്ഞു മീനുകളൊക്കെ ചത്തുപോകുന്നത് കൊണ്ട് വീണ്ടും നമ്മൾ ചെയ്തത് എന്താ വെച്ചാൽ പാടത്ത് തന്നെ ഒരു മീൻകുളം ഉണ്ടാക്കി. ഒരു 5% സ്ഥലം, ഒരു ഏക്കറിന് 5% ഏരിയ നമ്മൾ മീൻകുളം കുറച്ചൊന്ന് വലുതാക്കി ആഴം കൂട്ടി മീൻകുളമാക്കിയിട്ട് അതിനകത്തേക്കാണ് ഈ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുക. നെൽകൃഷി ഉള്ള സമയത്ത് സമാന്തരമായിട്ട് നമ്മൾ ഈ മീൻകുളത്തിൽ മീനിനെ വളർത്തുന്നു. മീനിനെ വളർത്തി ഒരു 4 മാസം പ്രായമാവുമ്പോൾ ഇതിനെ കുറച്ചൊന്ന് വലുതാവും. പിന്നെ ഇതിനെ നെല്ലിൻ്റെ കൊയ്ത്തിന് ശേഷം പാടത്ത് വെള്ളം കയറ്റിയിട്ട് ഈ ഒരു മീനിനെ നമ്മൾ പാടത്തേക്ക് തുറന്നു വിടുന്ന ഒരു സാഹചര്യം. അപ്പം മീനിൻ്റെ വേസ്റ്റ് ഏറ്റവും നല്ലൊരു വളമാണ് മീനിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത്. പാടത്തിലെ ജൈവാംശം ധാരാളമായിട്ട് വർദ്ധിക്കുന്നു. നല്ലപോലെ അടുത്ത നെൽകൃഷിക്കുള്ള വളം, അപ്പോൾ രാസവളം അവിടെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ഏത് തരം മീനിനെയാണ് ഉപയോഗിക്കേണ്ടത്? കാർപ്പിനത്തിൽപ്പെട്ട മീനുകളാണ്, അതായത് കട്ട്ല, രോഹു, മൃഗാൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാർപ്പിനത്തിൽപ്പെട്ട മീനുകൾ, പിന്നെ ഗ്രാസ് കാർപ്പ്, ഇങ്ങനെയുള്ള മീനുകളുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മണ്ണ് നല്ലപോലെ ഉഴുതു മറിക്കുന്ന മീനുകളാണ്. പാടത്ത് മണ്ണ് ഉഴുതു മറിക്കുന്നതുകൊണ്ട് എന്താ ഗുണം? അടുത്ത നെൽകൃഷിക്ക് ഉഴവിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം ഇത് വേറൊരു ഗുണമാണ്. പിന്നെയുള്ളത് ഇതിനകത്ത് ഗ്രാസ് കാർപ്പ് എന്ന് പറയുന്ന ഒരു ഇനം പുല്ലൻ, പുല്ല് തിന്നുന്നതുകൊണ്ടാണ് പുല്ലെന്ന് വിളിക്കുന്നത്. അപ്പം പാടത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പറഞ്ഞു ജൈവാംശം കണ്ടമാനമുള്ള പാടമാണ്, ഇവിടെ നമുക്ക് പുല്ല് ധാരാളമായിട്ട് വളരും. അപ്പോൾ പുല്ലിനെ തിന്നുന്ന ഒരു മത്സ്യത്തിനെ നമ്മൾ അതിനകത്തേക്ക് ഇടുകയാണ്, അപ്പോൾ അത് പുല്ല് തിന്ന് തീർക്കുന്നു. അപ്പോൾ ഗ്രാസ് കാർപ്പും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കുകയാണെങ്കിൽ കുറേ പുല്ലിൻ്റെ ശല്യം മാറിക്കിട്ടും. അപ്പോൾ കളനാശിനിയുടെ പ്രയോഗം നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ കുറയ്ക്കാം. അപ്പം നെല്ലിൻ്റെ എന്നുള്ള വിളവായി, മീനിൻ്റെ എന്നുള്ള വിളവായി. നെല്ലിൽ നിന്ന് കിട്ടുന്നത് ചോറ്, മീനിൽ നിന്ന് കിട്ടുന്നത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒക്കെ അടങ്ങിയ നല്ല ഒന്നാം തരം ആഹാരമാണ് മീനെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്തത് ഈ മീൻകുളത്തിൻ്റെ ഒപ്പം തന്നെ, മീൻകുളത്തിൽ മീനിന് നമ്മൾ തീറ്റ കൊടുക്കണമല്ലോ, ആ മീൻകുളത്തിൽ നമുക്ക് തീറ്റ എങ്ങനെ കുറയ്ക്കാം കൊടുക്കുന്നത്? അപ്പം നമ്മൾ ഒരു താറാവിൻ്റെ കൂട് ഈ മീൻകുളത്തിലേക്ക് വെച്ചു. എന്നിട്ട് അതിനകത്ത് ഒരു 300 ബ്രോയിലർ താറാവിനെയാണ് നമ്മൾ ആദ്യം ചെയ്തത്. വിഗോവ എന്ന പേരുള്ള ബ്രോയിലർ താറാവിനെയാണ് നമ്മൾ ആദ്യം താറാക്കൂടിൽ ചെയ്തു. അത് മീൻ കുളത്തിലാണ് ഈ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഗുണം എന്തായിരിക്കും? താറാവിൻ്റെ വിസർജ്യങ്ങൾ മീൻ കുളത്തിലേക്ക് വീഴുന്നു. ഇത് തന്നെ ആവശ്യത്തിന് മീനിനുള്ള സൂക്ഷ്മജല സസ്യങ്ങളും ഒക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നു. ഇതനുസരിച്ച് നമുക്ക് മീനിനുള്ള, മീൻ കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റ നല്ലപോലെ കണ്ടമാനം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ താറാവ് എന്നുള്ള ആദായം വേറെ. ഈ താറാവ്, ബ്രോയിലർ താറാവ് വിഗോവ ഒരു 42 മുതൽ 55 ദിവസം സമയമാകുമ്പോഴേക്കും ഇത് 2.5 കിലോ വരെ വെയിറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ വർഷത്തിൽ നമുക്കൊരു 5 തവണ ഈ വിഗോവ എന്ന് പറയുന്ന താറാവിനെ വളർത്താൻ സാധിച്ചു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആദായം വേറെ, അതുപോലെ മീനിനുള്ള തീറ്റ കുറയ്ക്കാൻ പറ്റി. പിന്നീട് നമ്മൾ ഈ ഒരു വിഗോവ എന്ന് പറയുന്ന താറാവിന് കുറച്ച് ചിലവ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതായത് അതിന് തീറ്റ കൊടുക്കണമെങ്കിൽ നമ്മൾ പുറമേ നിന്നുള്ള തീറ്റ തന്നെ നല്ലപോലെ കൊടുക്കണം. അപ്പം അതിൻ്റെ ചിലവും മാർക്കറ്റിങ്ങിൻ്റെ ബുദ്ധിമുട്ടും കാരണം ഇപ്പം വീണ്ടും നാടൻ താറാവിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് കുട്ടനാട്ടിലെ താറാവ് ചാര, ചെമ്പല്ലി എന്ന പേരുള്ള രണ്ടിനം താറാവാണ് കുട്ടനാട്ടിലുള്ളത്. ഈ താറാവുകളെ തന്നെയാണ് നമ്മളിപ്പം വളർത്തുന്നത്. ഇത് തന്നെ മതി നമുക്ക് കൂട്ടിനകത്ത് വളർത്താം. പക്ഷെ വിഗോവ നമ്മൾ എപ്പോഴും കൂട്ടിനകത്തിട്ട് വളർത്തുന്നതാണ്. പക്ഷെ ചാരാചെമ്പല്ലി നമുക്ക് മീൻകുളത്തിലേക്ക് ഇറക്കി വിടുകയും കൂടി ചെയ്യാം. അപ്പം അതിന് മീൻകുളത്തിനുള്ള അവശിഷ്ടങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒക്കെ കഴിക്കുന്നത് കാരണം നമുക്ക് തീറ്റ ചെലവ് കുറയ്ക്കാം. ഇതിനുള്ള തീറ്റ എന്ന് പറയുന്നത് ചെറിയ താറാക്കൊക്കെ വാങ്ങാൻ കിട്ടും. ഇതൊരു 16-18 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ഇത് മുട്ടയിടാൻ തുടങ്ങും. ഒരു താറാവിൽ നിന്ന് നമുക്കൊരു 140 മുട്ട വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് വളരെ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതോടൊപ്പം നമ്മൾ ചുറ്റും ബണ്ടുകളുണ്ട്. ഈ ബണ്ടുകളിലെല്ലാം നമുക്ക് 1 ഏക്കർ സ്ഥലത്ത് 20 തെങ്ങ് വരെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. 1 ഏക്കറിന് 20 എന്നുള്ള എണ്ണം തെങ്ങ് വയ്ക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു 40 വാഴ കൂടി വെച്ചു. ഇപ്പം തെങ്ങായി വാഴയായി ബണ്ടുകളിൽ തെങ്ങും വാഴയും. അപ്പോൾ 1 ഏക്കർ സ്ഥലത്തേക്കുള്ളതാണ്. അപ്പോൾ 1 ഏക്കറിന് നമുക്ക് മീൻ കുഞ്ഞുങ്ങൾ ഒരു 2000 മീൻകുഞ്ഞുങ്ങൾ വരെ ഈ പറഞ്ഞ 5% വരുന്ന നഴ്സറി പോണ്ടിൽ ഇടാൻ പറ്റും. പാടത്തേക്ക് ഈ ഒരു 2000 കുഞ്ഞുങ്ങളെ നമുക്ക് ഇറക്കി വിടാം. അതോടൊപ്പം ഒരു 20 തെങ്ങ്, അതുപോലെ 40 വാഴ, പിന്നെ താറാവ് എത്ര എന്ന് വെച്ചാൽ നമ്മൾ 300 താറാവാണ് പറയുന്നത്. അതോടൊപ്പം കപ്പ ബണ്ടിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക്

കുറച്ച് ഒരു 10-20 കപ്പയോ അല്ലെങ്കിൽ കാച്ചിലോ വെച്ച് പിടിപ്പിക്കാം. പിന്നെ ഒരൊറ്റ സ്ട്രിപ്പായിട്ട് നമ്മൾ ചെയ്ത ഒരു കാര്യം, നമ്മുടെ ഫോഡർ തീറ്റപ്പുല്ല്, തീറ്റപ്പുല്ലും കൂടി വെച്ചു. എന്നിട്ട് ഒരു ഒന്നോ രണ്ടോ പോത്തിനെ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വളർത്താം. പോത്തിനെ വളർത്തുമ്പോൾ നമ്മൾ കണ്ട ഒരു ബുദ്ധിമുട്ട്, ഈ ബണ്ടിൽ വെള്ളത്തിൽ നല്ലപോലെ ഇത് കിടന്നോളൂ, നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ബണ്ടിൽ ചവിട്ടി നശിപ്പിക്കും എന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ പോത്തിനെ മാറ്റി വീണ്ടും പശുവിലേക്ക് വന്നു. അപ്പോൾ രണ്ട് പശുവിനെയാണ് ഇപ്പം വളർത്തുന്നത്. അപ്പം ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. നെല്ലിൻ്റെ വൈക്കോല് നമുക്ക് പശുവിനെടുക്കാം, പശുവിൻ്റെ ചാണകം തിരിച്ച് നമുക്ക് വിളകൾക്ക് കൊടുക്കാം. അപ്പം ഈ ഒരു സംയോജിത കൃഷി രീതിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് വേസ്റ്റ് ഉണ്ടാവണില്ല. ഏതെങ്കിലും ഒരു വിളയിൽ നിന്നുള്ള വേസ്റ്റ് മറ്റൊരു കൃഷിക്ക് വളമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു തീറ്റയായിട്ടോ, ഇപ്പം ആനിമൽസ് ഉണ്ടെങ്കിൽ അതിനുള്ള തീറ്റയായിട്ടോ മാറുകയാണ് ചെയ്യുന്നത്. അപ്പം പരസ്പര പൂരകങ്ങളായിട്ടാണ് എപ്പോഴും നമ്മൾ സംയോജിത കൃഷിയെ പറയുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നെൽപ്പാടങ്ങളിൽ ഒരു നെല്ലും ഒരു മീനും അതിനോടൊപ്പം നേരത്തെ പറഞ്ഞ് നമ്മുടെ പോത്തോ അല്ലെങ്കിൽ പശുക്കളോ, അതോടൊപ്പം താറാവ്, താറാവിന് പകരം നമുക്ക് കോഴി വേണേലും ആവാം. പക്ഷെ കോഴിയേക്കാളും ലാഭകരം നമുക്ക് നെൽപ്പാടങ്ങളിൽ കുളത്തിൽ ഇടാനായിട്ട് താറാവ് തന്നെയാണ് ലാഭം. കോഴി തീറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ, അതുപോലെ താറാവിൻ്റെ മുട്ട നോക്കുകയാണെങ്കിൽ ലാഭകരം താറാവ് തന്നെയാണ്. അപ്പം ഇങ്ങനെ എല്ലാ പാടങ്ങളിലും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ നമുക്ക് തെങ്ങധിഷ്ഠിതമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പുരയുടെ കൃഷിയിൽ കൂടുതലും തെങ്ങുകളാണ്. തെങ്ങുകൾക്കിടയ്ക്ക് നമുക്ക് എന്താണ് വെച്ച് പിടിപ്പിക്കാനായിട്ട് കൂടുതലും പറ്റുന്നത്? തെങ്ങിനൊരു സമയപരിധിയുണ്ട്. നമുക്ക് എല്ലാ സമയത്തും തെങ്ങ് തൈ വെച്ചാൽ ഉടനെ നമുക്കൊരു 10 വർഷം വരെ, ആദ്യത്തെ ഒരു 10 വർഷം വരെ എന്തെങ്കിലുമൊക്കെ വിളകൾ നമുക്ക് തെങ്ങിനിടയ്ക്ക് വെക്കാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടുള്ള ഒരു വിളയാണ് ജാതി. അപ്പോൾ തെങ്ങിനിടയ്ക്ക് നമുക്കൊരു 4 തെങ്ങിനിടയ്ക്കായിട്ട് ഒറ്റ ജാതി, ആ ഒരു മോഡലിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഒരു സ്ക്വയർ രീതിയിൽ തെങ്ങ് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് നടുക്ക് ഭാഗത്ത് ഒരു ജാതി എന്നുള്ള രീതിയിൽ. അപ്പം 9 മീറ്ററാണ് തെങ്ങിൻ്റെ സ്പേസിങ് പറയുന്നത്. ഈ ഒരു അകലത്തിൽ തെങ്ങ് വെച്ചാൽ മാത്രമേ നമുക്ക് അതിനിടയ്ക്ക് ഒരു ജാതിയെ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം 4 മൂലയിലായിട്ടൊരു തെങ്ങ്, നടുക്കൊരു ജാതി, ആ രീതിയിൽ ഒരു സ്ക്വയർ പ്ലാന്റിങ് സിസ്റ്റം വേണമെങ്കിൽ ചെയ്യാം. ഇന്ന് പ്രചാരത്തിൽ കൂടുതലായിട്ട് വരുന്ന, വീണ്ടും തിരിച്ചു വരുന്ന ഒരു വിള ഏതെന്നറിയോ? കൊക്കോ. പണ്ട് നമ്മൾ വെട്ടിക്കളഞ്ഞിരുന്ന ഒരു സാധനമാണ് കൊക്കോ എന്ന് പറയുന്നത്. ഇപ്പം വീണ്ടും കൊക്കോ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ തെങ്ങിനിടയ്ക്ക് വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വിള തന്നെയാണ് കൊക്കോ. ജാതിക്കൊപ്പം തന്നെ വെക്കാം കൊക്കോ എന്ന് പറയുന്നത്. പിന്നെ ഗ്രാമ്പു പണ്ടൊക്കെ നമ്മൾ വെച്ചുകൊണ്ടിരുന്ന ഒരു വിളയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 8 to 10 വർഷം വരെ തെങ്ങ് വെച്ച് ഒരു 8-10 വർഷം വരെ നമുക്ക് ഏത് വിള വേണമെങ്കിലും വെക്കാം. പക്ഷേ ജാതി അങ്ങനെയുള്ള വിളകളൊന്നും, ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വിളകളൊന്നും നമ്മൾ ആ സമയത്ത് വെക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമുക്കൊരു 10 കൊല്ലം to 25 കൊല്ലം വരെ തെങ്ങ് വളർന്ന ഓല പടരുന്ന സമയമാണ്. അപ്പം നല്ലപോലെ ചോല അല്ലെ ഷെയ്ഡ് വരുന്ന സമയമാണ്. ആ സമയത്ത് നമുക്ക് ദീർഘകാല വിളകളൊന്നും വെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 10 കൊല്ലം വരെ നമ്മൾ വെക്കുന്നത് നല്ല വെയിൽ കിട്ടുന്ന ഒരു സമയത്ത് പച്ചക്കറി നന്നായിട്ട് നമുക്ക് കൃഷി ചെയ്യാം. അത് കഴിഞ്ഞ് ഷെയ്ഡ് വരുന്ന സമയത്ത്, നല്ല ഓല പടരുന്ന സമയത്ത് നമുക്ക് വെക്കാൻ പറ്റുന്നത്, ഷെയ്ഡിനെ അതിജീവിക്കുന്ന ചില വിളകളുണ്ട്, ചില പച്ചക്കറികളുണ്ട്. അതുപോലെ ചേന, ചേമ്പ് പോലുള്ള കിഴങ്ങ് വർഗ്ഗ വിളകൾ കുറച്ചൊക്കെ വെക്കാം. അതുപോലെ മഞ്ഞൾ, ഇഞ്ചി പോലുള്ള വിളകളൊക്കെ വെക്കാം. അതൊക്കെ ഈ ഒരു സമയത്ത്, ആദ്യത്തെ 25 കൊല്ലം വരെ നമുക്ക് ഷെയ്ഡുള്ള ഒരു സമയത്ത്, 8 to 25 വർഷം വരെ വെക്കാവുന്നതാണ്. 25 വർഷം കഴിഞ്ഞാൽ നമുക്ക് ദീർഘകാല വിളകളിലേക്ക് പോവാം. ഈ ദീർഘകാല വിളകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജാതി ആയാലും കൊക്കോ ആയാലും അതുപോലെ കവുങ്ങ് പോലുള്ള വിളകളൊക്കെ നമുക്ക് ഇതിനിടയ്ക്ക് വെക്കാവുന്നതാണ്. പിന്നെ തീറ്റപ്പുല്ല്, നമുക്ക് പശുവിനെ വളർത്തുന്നുണ്ടെങ്കിൽ ഈ തെങ്ങിനിടയ്ക്ക് തന്നെ തീറ്റപ്പുല്ല്. തീറ്റപ്പുല്ലിൻ്റെ ഏറ്റവും പുതിയ ഒരു ഇനമാണ് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറക്കിയ CO5 എന്ന് പറയുന്ന ഇനം. നമുക്ക് ആദ്യം ഒരു 35-40 ദിവസത്തിൽ ഇതിൽ നല്ല വിളവ് കിട്ടുന്ന ഒരു ഇനമാണ്. ഇതിൽ CO3, CO4, CO5 ഇങ്ങനെ 3 തീറ്റപ്പുല്ലിനങ്ങളാണ് പുതുതായിട്ട് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അതിൽ CO3 എന്ന് പറയുന്നത് ചെറിയ ഇലകളുള്ളതാണ്. ഇത് ആടിന് നല്ല ഒരു തീറ്റയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പശുവിന് കുറച്ചും കൂടി നല്ലത് CO4 or CO5 ആണ്. ഇത് നമുക്ക് തെങ്ങിനിടയ്ക്ക് വെച്ച് പിടിപ്പിക്കാം. തെങ്ങിനിടയ്ക്ക് അതുപോലെ ഷെയ്ഡുള്ള സ്ഥലത്ത് മറ്റു റൂഫും സംവിധാനം ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് കോഴികളെ വളർത്താം. അതുല്യൊക്കെ പോലുള്ള മുട്ടക്കോഴികളുണ്ട്, ഇതിനെ നമുക്ക് നെറ്റ് കെട്ടി അടച്ച് വളർത്താം. അപ്പോൾ തെങ്ങിനിടയ്ക്ക് ഇതുപോലെ സംയോജിത കൃഷി തന്നെ ചെയ്യാം. അതുപോലെ മീൻ കുളങ്ങൾ കുഴിച്ച് പടുതാ കുളമാക്കി അങ്ങനെ വേണേൽ ചെയ്യാം. പിന്നെ മറ്റൊരു പ്രധാന ഒരു വിള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് അസോള വളർത്തൽ. അസോള നിങ്ങൾക്ക് പരിചയം കാണും. പ്രത്യേകിച്ച് കോഴി വളർത്തൽ, താറാവ് വളർത്തൽ, അതുപോലെ മത്സ്യകൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ഫീഡാണെന്ന് വേണേൽ പറയാം നമുക്ക് അസോള. അസോളയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ജീവാണു വളവും കൂടിയാണ് അസോള. ഇത് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം, ജീവാണു വളമായിട്ട് ഉപയോഗിക്കാം.

0: അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു കാലിത്തീറ്റ അല്ലെ കോഴിത്തീറ്റ മത്സ്യത്തീറ്റ നമുക്ക് മനുഷ്യർക്ക് തന്നെ നല്ല ഒരു ആഹാരം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ആഹാരം കൂടിയാണ് അസോള. അസോള വെച്ചിട്ട് നമുക്ക് ചീര തോരൻ വെക്കുന്ന പോലെ അസോള തോരൻ വെക്കാം. അതുപോലെ കട്ട്ലറ്റ്, അസോള വെച്ചിട്ട് കട്ട്ലറ്റ് പോലെയൊക്കെയുള്ള കുറച്ചും കൂടെ മൂല്യം ഉള്ള വസ്തുക്കൾ ആഹാരം ഉണ്ടാക്കി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് അസോള ചേർത്ത് കൊടുക്കാം. ഏറ്റവും പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ട് നമ്മുടെ പുരയിടത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആഹാരം, മൃഗങ്ങൾക്ക് മാത്രമല്ല മനുഷ്യർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ആഹാരമായിട്ട് നമുക്ക് അസോള ഉണ്ടാക്കാം.
1: സംയോജിത കൃഷി രീതികളും നൂതന സാധ്യതകളും. കോട്ടയം കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ദേവി വി എസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഇന്നത്തെ കാർഷിക രംഗം ഇവിടെ പൂർണ്ണമാകുന്നു.

പ്രിയ ശ്രോതാക്കളെ, ജൂലൈ 1 മുതൽ ജൂലൈ 7 വരെ വനമഹോത്സവ വാരം ആഘോഷിക്കുകയാണ്. പ്രകൃതി കനിഞ്ഞു നൽകിയ വരമാണ് വനങ്ങൾ. അവ നാടിൻ്റെ സമ്പത്താണ്. അവ വെട്ടിനശിപ്പിക്കാതിരിക്കുക. മരങ്ങൾ നമുക്ക് പ്രാണവായു നൽകുന്നു. മരങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കേണ്ടത് ഓരോ പൗരൻ്റെയും കർത്തവ്യമാണ്.